ഒരു ശ്രീനിവാസനെ സംബന്ധിച്ചിട്ടോ മതി, അവന്റെ മാസം ശ്രീനിവാസന്റെ വർഷം